വടയായി. ഹുക്മേ ഉത്തമ നീച ഹുക്മ ലിഖ ദുഃഖ സുഖ പായ ഹൈ കനാ ഹുക്മേ ബക്സീസ ഇക് ഹുക്മേ സദാ പവായ ഹൈ ഹുക്മേ അന്ദർ സബ് കോ ബാഹർ ഹുക്മ ന കോയ നാനക ഹുക്മേ ജേ ബുജേ താ ഹൗ മൈ കഹ ന കോയ